ഹരിയർമാരെ വന്നിട്ടേക്ക് നക്കനെ കഴിയും വളരെ കമ്പുറുമ്പം ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ

ഞാനായി ഹുസൈമ ഹുസൈ മുജിറ അബ്ദുൽ സംസി അബ്ദുൽ സംസി ഇമാർ ഇമാർ ബിൻ ഉമർ ഉമർജി പുറക്കർ ഉമർ പുറക്കർ ഉമർ മൊത്തം കല്ല അതാണ് തള്ള അതാണ് തള്ള മേക ദോപ്പിയോ പാപ്പ മൊത്തം അതാണ് തള്ളി ലമി ഞാജാം ഞാൻ നക് അൻമു മുൻ മാ എത്ത താരോ ദിവ ബക്ക ബർഗ വാല അ ജൂനിയർ ത ബരക് മമ്മു നു വാലോ ദിവ മിനി കേമര അൻ ഞാ ഫക്ക അ ജൂം സദവ ദമ സത്ത നർ തിരി വി സാ സംഗം കാ